0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഐക്യത്തിന് നിലമൊരുക്കേണ്ടത് ആത്മാർത്ഥവും വിനയാന്വിതവുമായ സംഭാഷണത്തിലൂടെയാണ് പാപ്പ. അമേരിക്കയിലെ കൊളാറോഡോയിലുള്ള ഡെൻവർ നഗരത്തിൽ വെച്ച് നടക്കുന്ന കൊളംബസിന്റെ യോദ്ധാക്കൾ അഥവാ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന അൽമായ കത്തോലിക്ക പ്രസ്ഥാനത്തിൽ

0: സംഘത്തിന്റെ 144-ാമത് പരമോന്നത കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഓഗസ്റ്റ് മാസം 4 മുതൽ 6 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിക്കൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ആരംഭിക്കുന്നത്. ആ ഏകനിൽ നാം ഒന്നാകുന്നു എന്ന കൺവെൻഷന്റെ പ്രമേയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാപ്പ ഐക്യം, ജീവകാരുണ്യം എന്ന പ്രസ്ഥാനത്തിന്റെ 2 പ്രധാന വശങ്ങളെയും മൂല്യങ്ങളെയും പറ്റി സംസാരിച്ചു. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശിഷ്യർക്കുവേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിനുവേണ്ടിയായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എന്നാൽ ഐക്യത്തിന്റെ ഈ കൃപ 100 ആണ്ടുകളിൽ ഉടനീളം അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കണം എന്നുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഐക്യം വളർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പാപ്പ തുടർന്നു പറഞ്ഞു. ആവശ്യക്കാരെ സഹായിക്കുവാൻ നാം കൈകോർക്കുമ്പോൾ കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഇടയിലും സഹോദരങ്ങളെ സഹായിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഇടയിലും ഒരു പ്രത്യേക ഐക്യം വർദ്ധിക്കുന്നുവെന്നും ഇതിന് കൊളംബസിന്റെ യോദ്ധാക്കൾ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണെന്നും പാപ്പ പറഞ്ഞു. യുവജനതയ്ക്ക് നവോന്മേഷം പകരുവാൻ പാപ്പായുടെ അസീസി സന്ദർശനം. പരിശുദ്ധ പിതാവിന്റെ അസീസി സന്ദർശനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയ ദാനമാണെന്നും ഇത് യുവജനങ്ങൾക്ക് നവോന്മേഷം പകരുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാദേശിക രൂപതാ മെത്രാൻ മോൺസിഞ്ഞോർ ഫെലീച്ചെ അക്രോക്ക പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഗോ ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുന്നതും യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതും അവർക്കൊപ്പം വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. ഈ സന്ദർശനം വലിയ സന്തോഷത്തോടും പങ്കാളിത്തത്തോടും കൂടി ആഘോഷിക്കേണ്ട നിമിഷമാണെന്നും ഇങ്ങനെയൊരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലെ ഉത്തരവാദിത്വം സഭ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ പിതാവിനെ പോലെ യുവാക്കൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുവാനും ഈ സന്ദർശനം ഏവരെയും പ്രേരിപ്പിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ കാണിച്ചു തരുന്ന മാതൃക പിന്തുടരണമെന്നും ഏവരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യഥാർത്ഥ ജ്ഞാനത്തിന് ബദലാകുക അസാധ്യം. ഡോക്ടർ പൗളോ റുഫീനി. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം സാങ്കേതിക വിദ്യയല്ല, മറിച്ച് മനുഷ്യരാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റുവാണ്ടയിലെ കിഗാലിയിൽ നടക്കുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് വത്തിക്കാൻ ആശയവിനിമയ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൗളോ റുഫീനി വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ പ്രാധാന്യം നാം മറന്നുപോകുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം ഡിജിറ്റൽ കൂടിച്ചേരലുകൾ ഒരിക്കലും സ്നേഹബന്ധത്തിലധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയ്ക്ക് തുല്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്ക്രീനിലൂടെ പരസ്പരം നോക്കുന്നത് നേരിട്ട് കൈകൊടുക്കുന്നതിനോ ഒരാളുടെ സാമീപ്യത്തിന്റെ ഊഷ്മളത അറിയുന്നതിനോ പകരമാവില്ല. ഡിജിറ്റൽ ലോകത്തെ ഒരു ലൈക്ക് എന്നത് നേരിട്ടുള്ള ഒരു പുഞ്ചിരിക്ക് തുല്യമല്ല, അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്നും വിവരങ്ങൾ കണക്കുകൂട്ടുവാനും ഭാഷയെ അനുകരിക്കുവാനും സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെങ്കിലും മനുഷ്യ അനുഭവങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തെ പകരം വയ്ക്കുവാൻ അതിന് കഴിയുകയില്ലെന്നും നമ്മുടെ ജീവിത കഥകളുടെ രചയിതാക്കൾ നാം തന്നെയായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഉക്രൈൻ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി യുനിസെഫ് സംഘടന. റഷ്യ ഉക്രൈൻ സംഘർഷം ഏറെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ആക്രമണങ്ങളിൽ, പ്രത്യേകിച്ചും ഡ്രോൺ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ യുനിസെഫ് സംഘടന അതീവ ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യയിലും ഉക്രൈനിലും നടന്ന വിവിധ ആക്രമണങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം. ലിയോ 14-ാമൻ പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ചയും പ്രതിവാര പൊതുകൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുദർശനവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയായിരുന്നു. റോമിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനാലാണ് വേദി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് മാറ്റിയത്. വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായി ആയിരങ്ങൾ അതിരാവിലെ തന്നെ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 പാപ്പ ബസിലിക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു.
1: A reading from the letter of St. Paul to the Ephesians. Pray at all times in the Spirit, with all prayer and supplication. To that end, keep alert with all perseverance.
0: വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6:18-19 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുവിൻ. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ പ്രബോധനം നൽകി. 2 കൗൺസിൽ പ്രമാണരേഖയായ സാക്രോ സാങ്തും കൊഞ്ചീലിയും ആധാരമാക്കിക്കൊണ്ട് യാമപ്രാർത്ഥനകളുടെ സഭാമാനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് പാപ്പ നൽകിയത്.
2: Riprendiamo la riflessione sulla costituzione conciliare e sulla liturgia Sacrosanctum Concilium. Oggi ci soffermiamo sulla dimensione ecclesiale della preghiera liturgica. Come suggerisce l'Apostolo Paolo, è lo Spirito Santo che ci insegna a pregare. Dal giorno di Pentecoste, lo Spirito abita la Chiesa, ispirando ogni sua attività e in particolare la preghiera.
0: സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. 2 കൗൺസിൽ പ്രമാണരേഖയായ സാക്രോസാങ്തും കൊഞ്ചീലിയും അടിസ്ഥാനമാക്കിയുള്ള പ്രബോധന പരമ്പര പുനരാരംഭിക്കാം. ഇന്ന് ആരാധനക്രമ പ്രാർത്ഥനയുടെ സഭാമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പന്തക്കുസ്ത ദിവസം മുതൽ പരിശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു. അവളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനയെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നു. യേശുവിന്റെ ഉത്ഥാനത്തിനു ശേഷം ജെറുസലേമിൽ ഉത്ഭവിച്ച ആദ്യ സമൂഹത്തിന്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകിയ ആത്മാവിലുള്ള ജീവിതമാണ്. കൗൺസിൽ ഇപ്രകാരം പറയുന്നു: അന്നു മുതൽ സഭ ഉത്ഥാനത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാൻ സമ്മേളിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിച്ചിട്ടില്ല. ദിവ്യബലി അർപ്പിച്ചും ക്രിസ്തുവിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ വായിച്ചുമാണ് അത് നിർവഹിച്ചിരുന്നത്. കാരണം ദിവ്യബലിയിലാണല്ലോ മരണത്തിന്മേലുള്ള അവിടുത്തെ വിശ്വത വിജയം പുനരവതരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ദൈവത്തിന്റെ അവാച്യമായ ദാനത്തിന് അവർ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ദൈവമഹത്വം കൈവരുന്നതിനു വേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലം ഇവയെല്ലാം നിർവഹിച്ചിരുന്നത്. നമ്മുടെ കാലത്ത് കാര്യക്ഷമതയുടെയും ഉപഭോഗവാദത്തിന്റെയും മാനസികാവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥന ഉപയോഗശൂന്യവും അല്ലെങ്കിൽ പരിഹാസ്യവുമാണെന്ന് തോന്നാം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എല്ലാ ഉത്തരങ്ങളും നൽകുമെന്നവകാശപ്പെടുന്ന ഒരു ലോകത്ത് പ്രാർത്ഥന ഒരു ഒഴിഞ്ഞുമാറലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. നിരവധി ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും പ്രാർത്ഥനയുടെ കൈമാറ്റം ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം പലരും പ്രാർത്ഥനയെ വ്യക്തിപരമായ ക്ഷേമം ലക്ഷ്യമിടുന്നതും മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ളതോ ആയ സാങ്കേതികതകളിൽ ഒന്നെന്ന നിലയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. മറുവശത്ത് നമ്മുടെ മാനവികതയുടെ അടിസ്ഥാന തലമെന്ന നിലയിൽ പ്രാർത്ഥന അതിന്റെ സത്യത്തിൽ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതാണ്. സാക്രോസാങ്തം കൊഞ്ചീലിയം പ്രമാണരേഖ ഈ ആവശ്യകതയെ ഗൗരവമായി എടുക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിച്ച ഈ ആദ്യ പ്രമാണരേഖ പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് ഒന്നാം സ്ഥാനം. പ്രാർത്ഥന നമ്മുടെ പ്രഥമ കടമ. ആരാധനക്രമം നമുക്ക് പകർന്നു നൽകപ്പെട്ട ദൈവിക ജീവന്റെ പ്രഥമ സ്രോതസ്സും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവുമാണ്. പ്രമാണരേഖയിൽ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന പദം മുഴുവൻ ആരാധനക്രമത്തെയും സൂചിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഏറെ നിർണായകമാണ്. കാരണം വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ അതിന്റെ മുഖ്യ ആധാരശിലയായി സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമ പരിഷ്കരണത്തിന് ഇത് ദിശാബോധം നൽകി. ആരാധനക്രമം ഒന്നാമതായി അവതരിപ്പിക്കപ്പെടുന്നത് കണ്ടുമുട്ടലിന്റെ ഒരു വേദിയായിട്ടാണ്. തന്റെ പുത്രനിലൂടെ, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി മാംസമായി തീർന്ന വചനത്തിലൂടെ മനുഷ്യകുലത്തിന് സമീപസ്ഥനാകുന്ന ദൈവത്തിന്റെ മുൻകൈയാണിത്. ഇതിന് നമുക്ക് മറുപടി നൽകുവാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലാണ്. അതായത് തന്റെ ശരീരത്തോട് ചേർന്ന് ക്രിസ്തു പിതാവിങ്കലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന വഴിയാണ് ഇത് സാധ്യമാവുക. ഇക്കാരണത്താൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ യാമപ്രാർത്ഥനകൾ, അതായത് സഭയുടെ ദൈനംദിന പൊതുപ്രാർത്ഥനയെ വിശുദ്ധ കുർബാനയിൽ നിന്ന് വേർപെടുത്താനാവാത്തതും സകല ക്രൈസ്തവ പ്രാർത്ഥനകളിലും ആഴത്തിൽ വേരൂന്നുകയും അവയെ സജീവമാക്കുകയും നയിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നും ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തെ അത് ഫലപ്രദമായി പോഷിപ്പിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെയും സമൂഹങ്ങളുടെയും സാധാരണ ജീവിതത്തിൽ യാമപ്രാർത്ഥനകൾ കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുകയും ജീവിക്കുകയും വേണം. പ്രാർത്ഥിക്കുവാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും, പ്രത്യേകിച്ച് പുതുക്രിസ്ത്യാനികൾക്ക്, ഈ യാമപ്രാർത്ഥനകൾ ക്രിസ്തീയ പ്രാർത്ഥനയുടെ പാതയും പാഠശാലയും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനെ തന്റെ ശരീരത്തിലൂടെ പ്രവഹിപ്പിക്കുന്ന സഭയുടെ ജീവന്റെ ശ്വാസമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ തന്നോട് അടുപ്പിക്കുകയും തന്റെ ദിവ്യ ഗാനാലാപനത്തിൽ അവിടുന്ന് ഏവരെയും പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുദിനം നാം കൂടുതൽ കൂടുതൽ പെസഹ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും അവനുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പ്രസ്താവിക്കുന്നു: പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നാം പുത്രനെ അവന്റെ പക്കൽ നിന്ന് വേർപെടുത്തരുത്. പുത്രന്റെ ശരീരം സഭ പ്രാർത്ഥിക്കുമ്പോൾ അതതിന്റെ ശിരസിനെ തന്നിൽ നിന്ന് വേർപെടുത്തരുത്. അതിനാൽ തന്റെ ശരീരത്തിന്റെ ഏകരക്ഷകനും ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു തന്നെയാണ് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവനും നമ്മിൽ പ്രാർത്ഥിക്കുന്നവനും നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവനും. നമ്മുടെ പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ് എന്ന നിലയിൽ അവിടുന്ന് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം എന്ന നിലയിൽ അവിടുന്ന് നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ ശബ്ദം അവിടുത്തെ പക്കലും അവിടുത്തെ ശബ്ദം നമ്മിലും നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ കുർബാനയോട് ചേർന്നു നിൽക്കുന്നതും അതിന്റെ പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നതുമായ യാമപ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. രാവിലെ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി നാം ദിവസം ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് അധ്വാനങ്ങൾക്കിടയിൽ വിശ്വസ്തതയോടെ നിലകൊള്ളുവാനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന അസ്തമയ നിമിഷങ്ങളെ ധന്യമാക്കുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഓരോ പ്രാർത്ഥനായാമവും പ്രത്യാശയുടെ അടയാളമാണ്. ഭൂമിയിലെ ഈ തീർത്ഥാടന കാലത്ത് സഭ മുഴുവനോടും ചേർന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി നാം ജാഗരൂകരായി കാത്തിരിക്കുന്നു.
2: Ogni ora è un atto di speranza durante il pellegrinaggio terreno vegliamo attendendo con tutta la chiesa il ritorno glorioso del Signore.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
2: Dear brothers and sisters, in our continuing series of catechesis on the Second Vatican Council's Constitution on the Liturgy, Sacrosanctum Concilium, Today we turn our attention to the ecclesial dimension of the church's liturgical prayer. Far from avoiding the world and its needs, all prayer, especially in the entire liturgy, is the essential dimension of our humanity. Upon you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനങ്ങളെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഐക്യത്തിന് നിലമൊരുക്കേണ്ടത് ആത്മാർത്ഥവും വിനയാന്വിതവുമായ സംഭാഷണത്തിലൂടെയാണ് പാപ്പ. അമേരിക്കയിലെ കൊളാറോഡോയിലുള്ള ഡെൻവർ നഗരത്തിൽ വെച്ച് നടക്കുന്ന കൊളംബസിന്റെ യോദ്ധാക്കൾ അഥവാ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന അൽമായ കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ 144 പരമോന്നത കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഓഗസ്റ്റ് മാസം 4 മുതൽ 6 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിക്കൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ആരംഭിക്കുന്നത്. ആ ഏകനിൽ നാം ഒന്നാകുന്നു എന്ന കൺവെൻഷന്റെ പ്രമേയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാപ്പ ഐക്യം, ജീവകാരുണ്യം എന്ന പ്രസ്ഥാനത്തിന്റെ 2 പ്രധാന വശങ്ങളെയും മൂല്യങ്ങളെയും പറ്റി സംസാരിച്ചു. അന്ത്യ അത്താഴവേളയിൽ തന്റെ ശിഷ്യർക്കു വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിനു വേണ്ടിയായിരുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എന്നാൽ ഐക്യത്തിന്റെ ഈ കൃപ നൂറ്റാണ്ടുകളിൽ ഉടനീളം അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കണം എന്നുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഐക്യം വളർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പാപ്പ തുടർന്നു പറഞ്ഞു. ആവശ്യക്കാരെ സഹായിക്കുവാൻ നാം കൈകോർക്കുമ്പോൾ കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഇടയിലും സഹോദരങ്ങളെ സഹായിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഇടയിലും ഒരു പ്രത്യേക ഐക്യം വർദ്ധിക്കുന്നുവെന്നും ഇതിന് കൊളംബസിന്റെ യോദ്ധാക്കൾ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണെന്നും പാപ്പ പറഞ്ഞു. യുവജനതയ്ക്ക് നവോന്മേഷം പകരുവാൻ പാപ്പായുടെ അസീസി സന്ദർശനം. പരിശുദ്ധ പിതാവിന്റെ അസീസി സന്ദർശനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വലിയ ദാനമാണെന്നും ഇത് യുവജനങ്ങൾക്ക് നവോന്മേഷം പകരുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാദേശിക രൂപതാ മെത്രാൻ മോൺസിഞ്ഞോർ ഫെലീച്ചെ അക്രോക്ക പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഗോ ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 6 ലിയോ 14 പാപ്പ അസീസി സന്ദർശിക്കുന്നതും യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതും അവർക്കൊപ്പം വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. ഈ സന്ദർശനം വലിയ സന്തോഷത്തോടും പങ്കാളിത്തത്തോടും കൂടി ആഘോഷിക്കേണ്ട നിമിഷമാണെന്നും ഇങ്ങനെയൊരു പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലെ ഉത്തരവാദിത്വം സഭ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ പിതാവിനെ പോലെ യുവാക്കൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുവാനും ഈ സന്ദർശനം ഏവരെയും പ്രേരിപ്പിക്കണമെന്നും ലിയോ 14 പാപ്പ കാണിച്ചു തരുന്ന മാതൃക പിന്തുടരണമെന്നും ഏവരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യഥാർത്ഥ ജ്ഞാനത്തിന് ബദലാകുക അസാധ്യം. ഡോക്ടർ പൗളോ റുഫീനി. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം സാങ്കേതിക വിദ്യയല്ല, മറിച്ച് മനുഷ്യരാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റുവാണ്ടയിലെ കിഗാലിയിൽ നടക്കുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് വത്തിക്കാൻ ആശയവിനിമയ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൗളോ റുഫീനി വീഡിയോ സന്ദേശം പങ്കുവച്ചു. ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളുടെ പ്രാധാന്യം നാം മറന്നുപോകുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം ഡിജിറ്റൽ കൂടിച്ചേരലുകൾ ഒരിക്കലും സ്നേഹബന്ധത്തിലധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയ്ക്ക് തുല്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്ക്രീനിലൂടെ പരസ്പരം നോക്കുന്നത് നേരിട്ട് കൈകൊടുക്കുന്നതിനോ ഒരാളുടെ സാമീപ്യത്തിന്റെ ഊഷ്മളത അറിയുന്നതിനോ പകരമാവില്ല. ഡിജിറ്റൽ ലോകത്തെ ഒരു ലൈക്ക് എന്നത് നേരിട്ടുള്ള ഒരു പുഞ്ചിരിക്ക് തുല്യമല്ല, അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ ആൽഗോരിതങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്നും വിവരങ്ങൾ കണക്കുകൂട്ടുവാനും ഭാഷയെ അനുകരിക്കുവാനും സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെങ്കിലും മനുഷ്യ അനുഭവങ്ങളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തെ പകരം വയ്ക്കുവാൻ അതിന് കഴിയുകയില്ലെന്നും നമ്മുടെ ജീവിത കഥകളുടെ രചയിതാക്കൾ നാം തന്നെയായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഉക്രൈൻ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി യുനിസെഫ് സംഘടന. റഷ്യ ഉക്രൈൻ സംഘർഷം ഏറെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ആക്രമണങ്ങളിൽ, പ്രത്യേകിച്ചും ഡ്രോൺ ആക്രമണങ്ങളിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിൽ യുനിസെഫ് സംഘടന അതീവ ആശങ്ക രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യയിലും ഉക്രൈനിലും നടന്ന വിവിധ ആക്രമണങ്ങളിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കുകളേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം. ലിയോ 14 പാപ്പ പതിവ് പോലെ ഈ ബുധനാഴ്ചയും പ്രതിവാര പൊതു കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുദർശനവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയായിരുന്നു. റോമിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനാലാണ് വേദി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്ക് മാറ്റിയത്. വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരുമായി ആയിരങ്ങൾ അതിരാവിലെ തന്നെ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. പ്രാദേശിക സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 പാപ്പ ബസിലിക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പാപ്പ തുടർന്ന് ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു.
3: A reading from the letter of St. Paul to the Ephesians. Pray at all times in the Spirit, with all prayer and supplication. To that end, keep alert with all perseverance.
2: വിശുദ്ധ പൗലോസ്ലീഹ എഫേസൊസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 6:18-19 തിരുവചനങ്ങളാണ് വായിക്കപ്പെട്ടത്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുവിൻ. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ പ്രബോധനം നൽകി. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോ സാങ്തും കൊൺചീലിയും ആധാരമാക്കിക്കൊണ്ട് യാമപ്രാർത്ഥനകളുടെ സഭാമാനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് പാപ്പ നൽകിയത്.
4: Cari fratelli e sorelle, buongiorno e benvenuti. In questa catechesi riprendiamo la riflessione sulla costituzione conciliare e sulla liturgia Sacrosanctum Concilium. Oggi ci soffermiamo sulla dimensione ecclesiale della preghiera liturgica. Come suggerisce l'Apostolo Paolo, è lo Spirito Santo che ci insegna a pregare. Dal giorno di Pentecoste, lo Spirito abita la Chiesa, ispirando ogni sua attività, e in particolare la preghiera.
2: സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ സാക്രോസാങ്തും കൊൺചീലിയും അടിസ്ഥാനമാക്കിയുള്ള പ്രബോധന പരമ്പര പുനരാരംഭിക്കാം. ഇന്ന് ആരാധനക്രമ പ്രാർത്ഥനയുടെ സഭാമാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ

അംഗങ്ങൾ വായിച്ചുമാണ് അത് നിർവഹിച്ചിരുന്നത്. കാരണം ദിവ്യബലിയിലാണല്ലോ മരണത്തിന്മേലുള്ള അവിടുത്തെ വിശ്രുത വിജയം പുനരവതരിപ്പിക്കപ്പെടുന്നത്. അതേസമയം ദൈവത്തിന്റെ അവാച്യമായ ദാനത്തിന് അവർ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ദൈവമഹത്വം കൈവരുന്നതിനുവേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിമൂലം ഇവയെല്ലാം നിർവഹിച്ചിരുന്നത്. നമ്മുടെ കാലത്ത് കാര്യക്ഷമതയുടെയും ഉപഭോഗവാദത്തിന്റെയും മാനസികാവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥന ഉപയോഗശൂന്യവും അല്ലെങ്കിൽ പരിഹാസ്യവുമാണെന്ന് തോന്നാം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എല്ലാ ഉത്തരങ്ങളും നൽകുമെന്നവകാശപ്പെടുന്ന ഒരു ലോകത്ത് പ്രാർത്ഥന ഒരു ഒഴിഞ്ഞുമാറലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. നിരവധി ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും പ്രാർത്ഥനയുടെ കൈമാറ്റം ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം പലരും പ്രാർത്ഥനയെ വ്യക്തിപരമായ ക്ഷേമം ലക്ഷ്യമിടുന്നതും മനഃശാസ്ത്രപരമായ സ്വഭാവമുള്ളതോ ആയ സാങ്കേതികതകളിൽ ഒന്നെന്ന നിലയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. മറുവശത്ത് നമ്മുടെ മാനവികതയുടെ അടിസ്ഥാന തലമെന്ന നിലയിൽ പ്രാർത്ഥന അതിന്റെ സത്യത്തിൽ പുനരാവിഷ്കരിക്കപ്പെടേണ്ടതാണ്. സാക്രോസാങ്തും കൊഞ്ചീലിയും പ്രമാണരേഖ ഈ ആവശ്യകതയെ ഗൗരവമായി എടുക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അംഗീകരിച്ച ഈ ആദ്യ പ്രമാണരേഖ പ്രഖ്യാപിക്കുമ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന് ഒന്നാം സ്ഥാനം. പ്രാർത്ഥന നമ്മുടെ പ്രഥമ കടമ. ആരാധനക്രമം നമുക്ക് പകർന്നു നൽകപ്പെട്ട ദൈവിക ജീവന്റെ പ്രഥമ സ്രോതസ്സും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവുമാണ്. പ്രമാണരേഖയിൽ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന പദം മുഴുവൻ ആരാധനക്രമത്തെയും സൂചിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഏറെ നിർണായകമാണ്. കാരണം വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ അതിന്റെ മുഖ്യ ആധാരശിലയായി സ്വീകരിച്ചുകൊണ്ട് ആരാധനക്രമ പരിഷ്കരണത്തിന് ഇത് ദിശാബോധം നൽകി. ആരാധനക്രമം ഒന്നാമതായി അവതരിപ്പിക്കപ്പെടുന്നത് കണ്ടുമുട്ടലിന്റെ ഒരു വേദിയായിട്ടാണ്. തന്റെ പുത്രനിലൂടെ, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി മാംസമായി തീർന്ന വചനത്തിലൂടെ മനുഷ്യകുലത്തിന് സമീപസ്ഥനാകുന്ന ദൈവത്തിന്റെ മുൻകൈയാണിത്. ഇതിന് നമുക്ക് മറുപടി നൽകുവാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലാണ്. അതായത് തന്റെ ശരീരത്തോട് ചേർന്ന് ക്രിസ്തു പിതാവിങ്കലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന വഴിയാണ് ഇത് സാധ്യമാവുക. ഇക്കാരണത്താൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ യാമപ്രാർത്ഥനകൾ, അതായത് സഭയുടെ ദൈനംദിന പൊതുപ്രാർത്ഥനയെ വിശുദ്ധ കുർബാനയിൽ നിന്ന് വേർപെടുത്താനാവാത്തതും സകല ക്രൈസ്തവ പ്രാർത്ഥനകളിലും ആഴത്തിൽ വേരൂന്നുകയും അവയെ സജീവമാക്കുകയും നയിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നും ദൈവജനത്തിന്റെ ആത്മീയ ജീവിതത്തെ അത് ഫലപ്രദമായി പോഷിപ്പിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെയും സമൂഹങ്ങളുടെയും സാധാരണ ജീവിതത്തിൽ യാമപ്രാർത്ഥനകൾ കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുകയും ജീവിക്കുകയും വേണം. പ്രാർത്ഥിക്കുവാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും, പ്രത്യേകിച്ച് പുതുക്രിസ്ത്യാനികൾക്ക്, ഈ യാമപ്രാർത്ഥനകൾ ക്രിസ്തീയ പ്രാർത്ഥനയുടെ പാതയും പാഠശാലയും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനെ തന്റെ ശരീരത്തിലൂടെ പ്രവഹിപ്പിക്കുന്ന സഭയുടെ ജീവന്റെ ശ്വാസമാണ്. ഈ പ്രാർത്ഥനയിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ തന്നോട് അടുപ്പിക്കുകയും തന്റെ ദിവ്യ ഗാനാലാപനത്തിൽ അവിടുന്ന് ഏവരെയും പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനുദിനം നാം കൂടുതൽ കൂടുതൽ പെസഹ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും അവനുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പ്രസ്താവിക്കുന്നു: പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നാം പുത്രനെ അവന്റെ പക്കൽ നിന്ന് വേർപെടുത്തരുത്. പുത്രന്റെ ശരീരം സഭ പ്രാർത്ഥിക്കുമ്പോൾ അതതിന്റെ ശിരസിനെ തന്നിൽ നിന്ന് വേർപെടുത്തരുത്. അതിനാൽ തന്റെ ശരീരത്തിന്റെ ഏകരക്ഷകനും ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു തന്നെയാണ് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവനും നമ്മിൽ പ്രാർത്ഥിക്കുന്നവനും നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നവനും. നമ്മുടെ പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ് എന്ന നിലയിൽ അവിടുന്ന് നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം എന്ന നിലയിൽ അവിടുന്ന് നമ്മളാൽ പ്രാർത്ഥിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ ശബ്ദം അവിടുത്തെ പക്കലും അവിടുത്തെ ശബ്ദം നമ്മിലും നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ കുർബാനയോട് ചേർന്നു നിൽക്കുന്നതും അതിന്റെ പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നതുമായ യാമപ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. രാവിലെ വിശ്വാസത്തോടും
കൃതജ്ഞതയോടെ

0: കൂടി നാം ദിവസം ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് അധ്വാനങ്ങൾക്കിടയിൽ വിശ്വസ്തതയോടെ നിലകൊള്ളുവാനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന അസ്തമയ നിമിഷങ്ങളെ ധന്യമാക്കുന്നു. രാത്രിയിൽ ദൈവത്തിന്റെ സമാധാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഉറക്കത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഓരോ പ്രാർത്ഥനായാമവും പ്രത്യാശയുടെ അടയാളമാണ്. ഭൂമിയിലെ ഈ തീർത്ഥാടന കാലത്ത് സഭ മുഴുവനോടും ചേർന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി നാം ജാഗരൂകരായി കാത്തിരിക്കുന്നു.
1: Ogni ora è un atto di speranza. Durante il pellegrinaggio terreno vegliamo attendendo con tutta la chiesa il ritorno glorioso del Signore.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
1: Dear brothers and sisters, in our continuing series of catechesis on the Second Vatican Council's Constitution on the Liturgy, Sacrosanctum Concilium, today we turn our attention to the ecclesial dimension of the Church's liturgical prayer. Far from avoiding the world and its needs, all prayer, especially in the entire liturgy, is the essential dimension of our humanity. Upon you and your families, I invoke the joy and peace of our Lord Jesus Christ. God bless you all.
0: പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനങ്ങളെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സംസ്കാരത്തിലേക്ക് കൂടുതലായി അടുക്കാനും അതിന്റെ സന്ദേശം ലോകത്തു പരത്താനും യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗ് 2026 എന്ന പേരിൽ അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിച്ച യുവജനങ്ങൾക്കൊപ്പം സാന്തമരിയ ദല്യാഞ്ജലി ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിമധ്യേ നടത്തിയ വചനസന്ദേശത്തിലാണ് സമാധാനത്തിന്റെ ശില്പികളാകാനും സ്നേഹസംസ്കാരത്തിൽ വളരാനുമുള്ള ആഹ്വാനം പരിശുദ്ധപിതാവ് മുന്നോട്ടുവച്ചത്. വിശുദ്ധ ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും ജീവിതം പരാമർശിച്ച പാപ്പ അവരുടെ ജീവിതം മാതൃകയായി ഉയർത്തിക്കാട്ടുകയും പ്രത്യാശയും ധൈര്യവും കൈവിടാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ യുവജനങ്ങളെ ക്ഷണിച്ചു. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സംസ്കാരം പണിതുയർത്താനും ജീവിതത്തിൽ സ്ഥിരതയുള്ള തീരുമാനങ്ങളെടുക്കാനും സഭയോടുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും വളരാനും യുവജനങ്ങൾക്ക് ആഹ്വാനമേകി ലിയോ 14-ാമൻ പാപ്പ. അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിച്ച യുവതീ യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ കൂടി പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സന്ദേശം പാപ്പ മുന്നോട്ടുവച്ചത്. സമാധാനത്തിന്റെ പ്രവർത്തകരാകാനാണ് ക്രൈസ്തവർ ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ മതത്തെ വിഭജനത്തിനായി ഉപയോഗിക്കുന്ന പ്രവണതകളുടെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വിവിധ ക്രൈസ്തവ സമൂഹങ്ങളും മറ്റ് മതങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഫ്രാൻസിസ്കൻ ആധ്യാത്മികത നൽകുന്ന ക്ഷണത്തെക്കുറിച്ചും പരിശുദ്ധപിതാവ് പരാമർശിച്ചു. 12 ദിവസങ്ങൾ നീളുന്ന പുതിയ അപ്പസ്തോലികയാത്രയ്ക്കൊരുങ്ങി ലിയോ 14-ാമൻ പാപ്പ നവംബർ 6 മുതൽ 17 വരെ തീയതികളിൽ നടക്കുന്ന ഈ 6-ാമത് വിദേശ അപ്പസ്തോലികയാത്രയിൽ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ പരിശുദ്ധപിതാവ് സന്ദർശിക്കുമെന്ന് ഓഗസ്റ്റ് 5-ാം തീയതി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രോണി അറിയിച്ചു. ഈ 3 രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരുടെയും സഭാനേതൃത്വങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഇത്തരമൊരു യാത്ര നടത്തുകയെന്ന് പ്രസ് ഓഫീസ് വിശദീകരിച്ചു. 2025 നവംബറിൽ തുർക്കി, ലെബനൻ എന്നിവിടങ്ങൾ സന്ദർശിച്ച പാപ്പ 2026 മാർച്ചിൽ മോണക്കോയിലേക്കും ഏപ്രിൽ മാസത്തിൽ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ജൂണിൽ സ്പെയിനിലേക്കും അപ്പസ്തോലികയാത്രകൾ നടത്തിയിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിലേക്കും പരിശുദ്ധപിതാവ് അപ്പസ്തോലികയാത്ര നടത്തും. മൊസാംബിക്കിലെ ഷൈഷൈ രൂപതയുടെ മുൻഅധ്യക്ഷൻ കർദിനാൾ ജൂലിയോ ദുവാർത്തേലാങ്കയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ. നീണ്ട 28 വർഷങ്ങൾ രൂപതാധ്യക്ഷനെന്ന നിലയിൽ പ്രദേശത്തെ വിശ്വാസി സമൂഹത്തിനുൾപ്പെടെ കർദിനാൾ ലാങ്ക നൽകിയ സേവനങ്ങൾ പരാമർശിച്ച പാപ്പ ലാളിത്യവും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നതും എന്നാൽ തന്റെ ഉത്തരവാദിത്വങ്ങളോട് ആത്മാർത്ഥമായ വിശ്വസ്തത പുലർത്തിയിരുന്നതുമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് രൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഫ്രാൻസിസ്കോ ചിമോയോയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിൽ എഴുതി. നല്ല ഇടയനായ ക്രിസ്തുവിന്റെ മാതൃകയിൽ ജനങ്ങളോട് എന്നും അടുത്തുനിന്ന അദ്ദേഹം ലാളിത്യത്തോടെയും അക്ഷീണമായ ശുശ്രൂഷാതൽപരതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ദൈവജനത്തെ ശുശ്രൂഷിച്ചുവെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ജനങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സന്ദേശമേകിയാണ് അദ്ദേഹം കടന്നുപോകുന്നതെന്ന് പ്രസ്താവിച്ചു. ഗാസാമുനമ്പിൽ വെടിനിറുത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിനുശേഷവും പ്രതിദിനം 1 കുട്ടിയെന്ന നിരക്കിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. കഴിഞ്ഞ 300 ദിവസങ്ങളിൽ മാത്രം 300 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഗാസാമുനമ്പ് ഇപ്പോഴും കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടമായി മാറിയിട്ടില്ലെന്നും മരണമടഞ്ഞ കുട്ടികൾക്കു പുറമെ ഗാസായിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടനയുടെ റിപ്പോർട്ടിലൂടെ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള യൂണിസെഫ് പ്രതിനിധി എഡ്വേർഡ് ബൈക്ബെഡർ പ്രസ്താവിച്ചു. പ്രദേശത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും കുട്ടികളുടെ ജീവനു നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നും യുണിസെഫ് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസിന്റെ ഒന്നാം അധ്യായം 37 മുതൽ 45 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉത്ഭവിച്ചതല്ല എന്നും അത് ചരിത്രത്തിലെ വിവിധ ഏടുകളുമായി ഇടകലർന്നുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപപ്പെട്ടതാണെന്ന് ലിയോ 14-ാം മെൻപാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭ ശക്തവും വിപ്ലവാത്മകവുമായ വെല്ലുവിളികൾ സമൂഹത്തിൽ ഉയർന്നുവന്നപ്പോൾ വെറുതെ ഒരു കാഴ്ചക്കാരനായി മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നില്ല, മറിച്ച് ക്രിസ്തുവിന്റെ തീക്ഷ്ണതയോടെ ആ പ്രശ്നങ്ങളിലെല്ലാം മനുഷ്യകുലത്തിനോടൊപ്പം യാതൊരു വേർതിരിവുകളും ഇല്ലാതെ നിലകൊണ്ടു എന്നുള്ളതിന് നിരവധി രേഖകൾ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത്തരമൊരു വെല്ലുവിളി നിറഞ്ഞ സന്ദർഭം ഉടലെടുത്തതിനാലാണ് ലിയോ 14-ാം മെൻപാപ്പ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് ഡിജിറ്റൽ സാങ്കേതികതയുടെ മാത്രമല്ല, മറിച്ച് ഈ വിദ്യകൾ മാനവകുലത്തിന് യുദ്ധത്തിന്റെയും വ്യക്തിഹത്യയുടെയുമൊക്കെ ഭീഷണികൾ മുഴക്കുമ്പോഴാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് പാപ്പ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പായുടെ സുദീർഘവും ഫലപ്രദവുമായ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രപരമായ രണ്ട് വലിയ ഘട്ടങ്ങൾക്കിടയിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഭീകരമായ പ്രത്യയശാസ്ത്ര വ്യവസ്ഥകളുടെ തകർച്ചയും സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെ പ്രാരംഭവും അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ ദർശനങ്ങൾ ഒരു വഴികാട്ടിയായി സമൂഹത്തിന് മാറുന്നത്. ലിയോ 13-ാം മെൻപാപ്പായുടെ റേരും നൊവാരും പ്രസിദ്ധീകരിച്ചതിന്റെ 90-ാം വാർഷികത്തിൽ പുറത്തിറക്കിയ ലബോറം എക്സർസെൻസ് എന്ന ചാക്രിക ലേഖനം തൊഴിലിനെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തൊഴിലെന്നത് കേവലം ഒരു സാമ്പത്തിക പ്രവർത്തനം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ വ്യക്തിത്വവും അന്തസ്സും വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് ഇതിലൂടെ പാപ്പ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ നീതിയും സമത്വവും അളക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡമായി അദ്ദേഹം നീതിയുക്തമായ വേതനത്തെ അവതരിപ്പിച്ചു. ഇപ്രകാരം തൊഴിലാളികളെ വെറും ഉൽപാദനം നടത്തുന്ന ഉപകരണമായി കാണാതെ ഒരു വ്യക്തിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുകയുണ്ടായി. അതിനാൽ ആധുനിക കാലത്തെ തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾ, തൊഴിൽ മേഖലയിലെ വിഘടിത സ്വഭാവം, യന്ത്രവൽകൃതത്വം എന്നിവയെ കേവലം സാമ്പത്തിക കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുക സാധ്യമല്ല. പകരം തൊഴിലാളിയുടെ അന്തസ്സ്, മതിയായ വേതനം ഉറപ്പാക്കൽ, സാമൂഹിക ജീവിതത്തിൽ പങ്കുചേരുവാനുള്ള അവകാശം എന്നിവയുടെ വെളിച്ചത്തിൽ വേണം ഇത്തരം മാറ്റങ്ങളെ വിശകലനം ചെയ്യാനെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. പോൾ 6-ാം പാപ്പായുടെ പൊപ്പുലോറും പ്രോഗ്രസിയോയുടെ 20-ാം വാർഷികത്തിൽ സൊളിച്ചിത്തുദോ റെയ് സൊച്ചാലിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ ജോൺ പോൾ 2-ാം പാപ്പ ഒരിക്കൽ കൂടി ലോകത്തിലെ വികസ്വര രാജ്യങ്ങളുടെ ദയനീയാവസ്ഥയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. ദരിദ്ര രാജ്യങ്ങളെ സാമ്പത്തികമായി ഉയർത്തുവാനും വ്യവസായവൽക്കരണത്തിലേക്ക് നയിക്കുവാനും നടത്തിയ പല ശ്രമങ്ങളും പരാജയപ്പെട്ടതായി അദ്ദേഹം വേദനയോടെ നിരീക്ഷിച്ചു. ലോകത്തിന്റെ വടക്കൻ മേഖലയിലെ സമ്പന്ന രാഷ്ട്രങ്ങളും തെക്കൻ മേഖലയിലെ ദരിദ്ര രാഷ്ട്രങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിടവ് വർദ്ധിച്ചുവരുന്നതിനെ അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ചോദ്യം ചെയ്തു. ശക്തരായ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന സാമ്പത്തിക വാണിജ്യ സംവിധാനങ്ങൾ ദുർബലമായ സമ്പദ്വ്യവസ്ഥകളെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന വസ്തുത പാപ്പ ഭയമെന്യേ എടുത്തു പറഞ്ഞു. ഇത്തരം വ്യവസ്ഥിതികളെ കേവലം സാങ്കേതികമായ കാഴ്ചപ്പാടിലൂടെയല്ല, മറിച്ച് ഗൗരവമായ ധാർമ്മിക വിധിനിർണയത്തിന് വിധേയമാക്കണമെന്ന് അദ്ദേഹം ലോകമനസ്സാക്ഷിയോട് ആവശ്യപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് ഐക്യദാർഢ്യം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വ്യക്തികൾക്കും ജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള വെറുമൊരു സഹായമല്ല, മറിച്ച് ദൃഢമായ ഒരു ഉത്തരവാദിത്വമാണ്. സ്നേഹത്തിന്റെ നാഗരികത യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സ്നേഹമായോ സാമൂഹിക സൗഹൃദമായോ ആണ് ഈ വാക്കിനെ അദ്ദേഹം അന്ന് നിർവചിച്ചത്. ഈ നിർവചനം ഇന്നും ഒരിക്കൽ കൂടി പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. റേരും നൊവാരും എന്ന ലേഖനത്തിന്റെ 100-ാം വാർഷികത്തിൽ പുറത്തിറക്കിയ ചെന്തേസിമൂസ് ആന്നൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ 2-ാം പാപ്പ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെയും അതിനുശേഷം ഉടലെടുത്ത ജനാധിപത്യത്തിന്റെയും വിപണി സമ്പദ്വ്യവസ്ഥയുടെയും വളർച്ചയെയും ആഴത്തിൽ വിശകലനം ചെയ്തു. പൗരന്മാരുടെ യഥാർത്ഥ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ജനാധിപത്യ ഭരണക്രമങ്ങളെ സഭ വിലമതിക്കുന്നുവെന്ന 12-ാം പിയൂസ് പാപ്പായുടെ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാധാനപരമായ രീതിയിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനും ആവശ്യമെങ്കിൽ മാറ്റുവാനും ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടാകണമെന്നും
അധികാരം ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെയോ പ്രത്യയശാസ്ത്ര താൽപര്യങ്ങൾ ഉള്ളവരുടെയോ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തേക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ വാക്കുകൾ ഇന്ന് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജോൺ പോൾ രണ്ടാമൻ പാപ്പായ്ക്കു ശേഷം ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പായും വികസനത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് ആഗോളവൽക്കരണത്തിന്റെ പുതിയ സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. വികസനമെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ യഥാർത്ഥ വളർച്ചയായിരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്പന്ന രാജ്യങ്ങളിൽ പോലും പുതിയ തരം ദാരിദ്ര്യവും ഒറ്റപ്പെടലുകളും ഉണ്ടാകുന്നുവെന്നും മറുവശത്ത് ദരിദ്ര രാജ്യങ്ങളിൽ ഒരു ചെറിയ വിഭാഗം അമിതമായ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും മനുഷ്യത്വരഹിതമായ അവസ്ഥയിലാണ് എന്ന അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം അദ്ദേഹം എടുത്തുകാണിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപണിയുടെ നിയമങ്ങൾ കൊണ്ടു മാത്രം പരിഹരിക്കുവാൻ കഴിയില്ല എന്നും അത് പൊതുനന്മയ്ക്കായി ക്രമീകരിക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഈ പ്രക്രിയയിൽ രാഷ്ട്രീയ സമൂഹത്തിനുള്ള പങ്കും പാപ്പ ചൂണ്ടിക്കാണിച്ചു. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് ഓരോ വികസന മാതൃകയും എത്രത്തോളം സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് പരിശോധിക്കുവാൻ പാപ്പായുടെ കാരിത്താസ് ഇൻ വെരിത്താത്തെ എന്ന ചാക്രിക ലേഖനം നമ്മെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സാമൂഹികമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട രേഖകൾ ഫ്രാൻസിസ് പാപ്പായുടേതാണ്. എവാഞ്ചലി ഗൗദിയം എന്ന ആദ്യ അപ്പസ്തോലിക പ്രബോധന രേഖയിൽ സുവിശേഷ പ്രഘോഷണത്തിന് അവിഭാജ്യമായ ഒരു സാമൂഹിക വശമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പാപ്പ ദരിദ്രരുടെയും കുടിയേറ്റക്കാരുടെയും പുതിയ തരം അടിമത്തത്തിന് ഇരയാകുന്നവരുടെയും നിലവിളി കേൾക്കുവാൻ തയ്യാറുള്ള ഒരു സഭയെ വിഭാവനം ചെയ്യുന്നു. സാമൂഹികമായ ചർച്ചകൾക്ക് വിധേയമാകുകയും മാറുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത ചാക്രിക ലേഖനമായിരുന്നു ലൗദാതോ സി. പരിസ്ഥിതി പ്രതിസന്ധിയെ കേവലം ഒരു പ്രകൃതി പ്രശ്നമായിട്ടല്ല മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് പാപ്പ അവതരിപ്പിച്ചത്. സമഗ്ര പരിസ്ഥിതി ശാസ്ത്രമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഭൂമിയുടെ സംരക്ഷണത്തെ ദരിദ്രർക്ക് വേണ്ടിയുള്ള മുൻഗണനയുമായി ബന്ധിപ്പിക്കുന്നു. ഭൂമിയുടെ നിലവിളിയും ദരിദ്രരുടെ നിലവിളിയും ഒന്നുതന്നെയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭൂമിയിലുള്ള വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന തത്വം, സാങ്കേതികവിദ്യയെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള വിമർശനം, തൊഴിലിന്റെ സംരക്ഷണം, വരും തലമുറകളോടുള്ള നീതി, ഇവയെല്ലാം പാപ്പായുടെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട ആഹ്വാനങ്ങളായിരുന്നു. ഇവിടെ നിന്നുമാണ് ആഗോള സാഹോദര്യത്തിന്റെ പാഠങ്ങൾ പാപ്പ ഏവരെയും പഠിപ്പിക്കുന്നത്. സാമൂഹിക തകർച്ചയ്ക്കും ലോകത്തെ വിഭജിക്കുന്ന യുദ്ധങ്ങൾക്കും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായ ഒറ്റപ്പെടലുകൾക്കും പരിഹാരമായി ഫ്രത്തേലി തുത്തിയിലൂടെ സാർവത്രിക സാഹോദര്യത്തിന്റെ സന്ദേശം ഫ്രാൻസിസ് പാപ്പ നൽകുന്നു. ഇതിൽ മികച്ച രാഷ്ട്രീയത്തിന്റെ ആവശ്യകതയും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. തന്റെ അപ്പസ്തോലിക പ്രബോധനമായ ദിലക്സിത് നോസ് വഴി ഈ സാമൂഹിക പ്രതിബദ്ധതകൾ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നിന്നാണ് ഉടലെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ഒരാൾക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാതെയിരിക്കുക സാധ്യമല്ല എന്ന ആത്മീയ ദർശനവും പാപ്പ ഏവർക്കും നൽകുന്നു. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയതാണ് ഈ മുൻഖണ്ഡികകളിൽ നാം കണ്ടത്. ഓരോ പുതിയ പ്രബോധനവും മുൻപത്തെ പഠനങ്ങളെ തള്ളിക്കളയാതെ അവയെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുകയും പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഇനിയും മുൻപോട്ടു പോകേണ്ടുന്ന ഒരു പരമ്പരയാണ്. ചരിത്രത്തെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഈ പ്രക്രിയ ഇന്നും തുടരണം എന്നതാണ് സഭാമാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അപ്രകാരം ഓരോ തലമുറയുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സഭ പ്രാപ്തയാകുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സംസ്കാരത്തിലേക്ക് കൂടുതലായി അടുക്കാനും അതിന്റെ സന്ദേശം ലോകത്തു പരത്താനും യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗ് 2026 എന്ന പേരിൽ അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിച്ച യുവജനങ്ങൾക്കൊപ്പം സാന്താമരിയ ദില്ലിയാഞ്ജലി ബസലിക്കയിൽ അർപ്പിച്ച വിശുദ്ധബലിമധ്യേ നടത്തിയ വചനസന്ദേശത്തിലാണ് സമാധാനത്തിന്റെ ശില്പികളാകാനും സ്നേഹസംസ്കാരത്തിൽ വളരാനുമുള്ള ആഹ്വാനം പരിശുദ്ധ പിതാവ് മുന്നോട്ടുവച്ചത്. വിശുദ്ധ ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും ജീവിതം പരാമർശിച്ച പാപ്പ അവരുടെ ജീവിതം മാതൃകയായി ഉയർത്തിക്കാട്ടുകയും പ്രത്യാശയും ധൈര്യവും കൈവിടാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ യുവജനങ്ങളെ ക്ഷണിച്ചു. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സംസ്കാരം പണിതുയർത്താനും ജീവിതത്തിൽ സ്ഥിരതയുള്ള തീരുമാനങ്ങളെടുക്കാനും സഭയോടുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും വളരാനും യുവജനങ്ങൾക്ക് ആഹ്വാനമേകി ലിയോ 14-ാമൻ പാപ്പ. അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിച്ച യുവതീ യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ കൂടി പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സന്ദേശം പാപ്പ മുന്നോട്ടുവച്ചത്. സമാധാനത്തിന്റെ പ്രവർത്തകരാകാനാണ് ക്രൈസ്തവർ ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ മതത്തെ വിഭജനത്തിനായി ഉപയോഗിക്കുന്ന പ്രവണതകളുടെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. വിവിധ ക്രൈസ്തവ സമൂഹങ്ങളും മറ്റ് മതങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഫ്രാൻസിസ്കൻ ആധ്യാത്മികത നൽകുന്ന ക്ഷണത്തെക്കുറിച്ചും പരിശുദ്ധ പിതാവ് പരാമർശിച്ചു. 12 ദിവസങ്ങൾ നീളുന്ന പുതിയ അപ്പസ്തോലികയാത്രയ്ക്കൊരുങ്ങി ലിയോ 14-ാമൻ പാപ്പ. നവംബർ 6 മുതൽ 17 വരെ തീയതികളിൽ നടക്കുന്ന ഈ 6-ാമത് വിദേശ അപ്പസ്തോലികയാത്രയിൽ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ പരിശുദ്ധ പിതാവ് സന്ദർശിക്കുമെന്ന് ഓഗസ്റ്റ് 5-ാം തീയതി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രോണി അറിയിച്ചു. ഈ 3 രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരുടെയും സഭാനേതൃത്വങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഇത്തരമൊരു യാത്ര നടത്തുകയെന്ന് പ്രസ് ഓഫീസ് വിശദീകരിച്ചു. 2025 നവംബറിൽ തുർക്കി, ലെബനൻ എന്നിവിടങ്ങൾ സന്ദർശിച്ച പാപ്പ 2026 മാർച്ചിൽ മോണക്കോയിലേക്കും ഏപ്രിൽ മാസത്തിൽ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ജൂണിൽ സ്പെയിനിലേക്കും അപ്പസ്തോലികയാത്രകൾ നടത്തിയിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിലേക്കും പരിശുദ്ധ പിതാവ് അപ്പസ്തോലികയാത്ര നടത്തും. മൊസാംബിക്കിലെ ഷൈഷൈ രൂപതയുടെ മുൻഅധ്യക്ഷൻ കർദിനാൾ ജൂലിയോ ദുവാർത്തേലാങ്കയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ. നീണ്ട 28 വർഷങ്ങൾ രൂപതാധ്യക്ഷനെന്ന നിലയിൽ പ്രദേശത്തെ വിശ്വാസി സമൂഹത്തിനുൾപ്പെടെ കർദിനാൾ ലാങ്ക നൽകിയ സേവനങ്ങൾ പരാമർശിച്ച പാപ്പ ലാളിത്യവും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നതും എന്നാൽ തന്റെ ഉത്തരവാദിത്വങ്ങളോട് ആത്മാർത്ഥമായ വിശ്വസ്തത പുലർത്തിയിരുന്നതുമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് രൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഫ്രാൻസിസ്കോ ചിമോയോയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിൽ എഴുതി. നല്ല ഇടയനായ ക്രിസ്തുവിന്റെ മാതൃകയിൽ ജനങ്ങളോട് എന്നും അടുത്തുനിന്ന അദ്ദേഹം ലാളിത്യത്തോടെയും അക്ഷീണമായ ശുശ്രൂഷാതൽപരതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ദൈവജനത്തെ ശുശ്രൂഷിച്ചുവെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ജനങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സന്ദേശമേകിയാണ് അദ്ദേഹം കടന്നുപോകുന്നതെന്ന് പ്രസ്താവിച്ചു. ഗാസാമുനമ്പിൽ വെടിനിറുത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിനുശേഷവും പ്രതിദിനം 1 കുട്ടിയെന്ന നിരക്കിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. കഴിഞ്ഞ 300 ദിവസങ്ങളിൽ മാത്രം 300 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഗാസാമുനമ്പ് ഇപ്പോഴും കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടമായി മാറിയിട്ടില്ലെന്നും മരണമടഞ്ഞ കുട്ടികൾക്കു പുറമെ ഗാസായിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടനയുടെ റിപ്പോർട്ടിലൂടെ മധ്യപൂർവ്വദേശങ്ങളിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള യൂണിസെഫ് പ്രതിനിധി എഡ്വേർഡ് ബൈക്ബെഡർ പ്രസ്താവിച്ചു. പ്രദേശത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും കുട്ടികളുടെ ജീവനു നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നും യുണിസെഫ് ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസിന്റെ ഒന്നാം അധ്യായം 37 മുതൽ 45 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉത്ഭവിച്ചതല്ല എന്നും അത് ചരിത്രത്തിലെ വിവിധ ഏടുകളുമായി ഇടകലർന്നുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപപ്പെട്ടതാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭ ശക്തവും വിപ്ലവാത്മകവുമായ വെല്ലുവിളികൾ സമൂഹത്തിൽ ഉയർന്നുവന്നപ്പോൾ വെറുതെ ഒരു കാഴ്ചക്കാരനായി മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നില്ല, മറിച്ച് ക്രിസ്തുവിന്റെ തീക്ഷ്ണതയോടെ ആ പ്രശ്നങ്ങളിലെല്ലാം മനുഷ്യകുലത്തിനോടൊപ്പം യാതൊരു വേർതിരിവുകളും ഇല്ലാതെ നിലകൊണ്ടു എന്നുള്ളതിന് നിരവധി രേഖകൾ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത്തരമൊരു വെല്ലുവിളി നിറഞ്ഞ സന്ദർഭം ഉടലെടുത്തതിനാലാണ് ലിയോ പതിനാലാമൻ പാപ്പ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് ഡിജിറ്റൽ സാങ്കേതികതയുടെ മാത്രമല്ല, മറിച്ച് ഈ വിദ്യകൾ മാനവകുലത്തിന് യുദ്ധത്തിന്റെയും വ്യക്തിഹത്യയുടെയുമൊക്കെ ഭീഷണികൾ മുഴക്കുമ്പോഴാണ് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് പാപ്പ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ സുദീർഘവും ഫലപ്രദവുമായ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രപരമായ രണ്ട് വലിയ ഘട്ടങ്ങൾക്കിടയിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ഭീകരമായ പ്രത്യയശാസ്ത്ര വ്യവസ്ഥകളുടെ തകർച്ചയും സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെ പ്രാരംഭവും അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ ദർശനങ്ങൾ ഒരു വഴികാട്ടിയായി സമൂഹത്തിന് മാറുന്നത്. ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ റെയറും നൊവാരും പ്രസിദ്ധീകരിച്ചതിന്റെ 90-ാം വാർഷികത്തിൽ പുറത്തിറക്കിയ ലബോറം എക്സർസെൻസ് എന്ന ചാക്രിക ലേഖനം തൊഴിലിനെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തൊഴിലെന്നത് കേവലം ഒരു സാമ്പത്തിക പ്രവർത്തനം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ വ്യക്തിത്വവും അന്തസ്സും വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് ഇതിലൂടെ പാപ്പ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ നീതിയും സമത്വവും അളക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡമായി അദ്ദേഹം നീതിയുക്തമായ വേതനത്തെ അവതരിപ്പിച്ചു. ഇപ്രകാരം തൊഴിലാളികളെ വെറും ഉൽപാദനം നടത്തുന്ന ഉപകരണമായി കാണാതെ ഒരു വ്യക്തിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുകയുണ്ടായി. അതിനാൽ ആധുനിക കാലത്തെ തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾ, തൊഴിൽ മേഖലയിലെ വിഘടിത സ്വഭാവം, യന്ത്രവൽകൃതത്വം എന്നിവയെ കേവലം സാമ്പത്തിക കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുക സാധ്യമല്ല. പകരം തൊഴിലാളിയുടെ അന്തസ്സ്, മതിയായ വേതനം ഉറപ്പാക്കൽ, സാമൂഹിക ജീവിതത്തിൽ പങ്കുചേരുവാനുള്ള അവകാശം എന്നിവയുടെ വെളിച്ചത്തിൽ വേണം ഇത്തരം മാറ്റങ്ങളെ വിശകലനം ചെയ്യാനെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. പോൾ ആറാമൻ പാപ്പായുടെ പൊപ്പുലോറും പ്രോഗ്രസിയോയുടെ 20-ാം വാർഷികത്തിൽ സൊളിച്ചിത്തുദോ റേ സൊച്ചാലിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒരിക്കൽ കൂടി ലോകത്തിലെ വികസ്വര രാജ്യങ്ങളുടെ ദയനീയാവസ്ഥയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. ദരിദ്ര രാജ്യങ്ങളെ സാമ്പത്തികമായി ഉയർത്തുവാനും വ്യവസായവൽക്കരണത്തിലേക്ക് നയിക്കുവാനും നടത്തിയ പല ശ്രമങ്ങളും പരാജയപ്പെട്ടതായി അദ്ദേഹം വേദനയോടെ നിരീക്ഷിച്ചു. ലോകത്തിന്റെ വടക്കൻ മേഖലയിലെ സമ്പന്ന രാഷ്ട്രങ്ങളും തെക്കൻ മേഖലയിലെ ദരിദ്ര രാഷ്ട്രങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിടവ് വർദ്ധിച്ചുവരുന്നതിനെ അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ചോദ്യം ചെയ്തു. ശക്തരായ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന സാമ്പത്തിക വാണിജ്യ സംവിധാനങ്ങൾ ദുർബലമായ സമ്പദ്വ്യവസ്ഥകളെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന വസ്തുത പാപ്പ ഭയമെന്യെ എടുത്തു പറഞ്ഞു. ഇത്തരം വ്യവസ്ഥിതികളെ കേവലം സാങ്കേതികമായ കാഴ്ചപ്പാടിലൂടെയല്ല, മറിച്ച് ഗൗരവമായ ധാർമ്മിക വിധി നിർണയത്തിന് വിധേയമാക്കണമെന്ന് അദ്ദേഹം ലോകമനസാക്ഷിയോട് ആവശ്യപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് ഐക്യദാർഢ്യം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വ്യക്തികൾക്കും ജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള വെറുമൊരു സഹായമല്ല, മറിച്ച് ദൃഢമായ ഒരു ഉത്തരവാദിത്വമാണ്. സ്നേഹത്തിന്റെ നാഗരികത യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ സ്നേഹമായോ സാമൂഹിക സൗഹൃദമായോ ആണ് ഈ വാക്കിനെ അദ്ദേഹം അന്ന് നിർവചിച്ചത്. ഈ നിർവചനം ഇന്നും ഒരിക്കൽ കൂടി പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. റേരും നൊവാരും എന്ന ലേഖനത്തിന്റെ 100-ാം വാർഷികത്തിൽ പുറത്തിറക്കിയ ചെന്തേസിമൂസ് ആന്നൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെയും അതിനുശേഷം ഉടലെടുത്ത ജനാധിപത്യത്തിന്റെയും വിപണി സമ്പദ്വ്യവസ്ഥയുടെയും വളർച്ചയെയും ആഴത്തിൽ വിശകലനം ചെയ്തു. പൗരന്മാരുടെ യഥാർത്ഥ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ജനാധിപത്യ ഭരണക്രമങ്ങളെ സഭ വിലമതിക്കുന്നുവെന്ന 12-ാം പിയൂസ് പാപ്പായുടെ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാധാനപരമായ രീതിയിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനും ആവശ്യമെങ്കിൽ മാറ്റുവാനും ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടാകണമെന്നും
അധികാരം ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെയോ പ്രത്യയശാസ്ത്ര താൽപര്യങ്ങൾ ഉള്ളവരുടെയോ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തേക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ വാക്കുകൾ ഇന്ന് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജോൺ പോൾ രണ്ടാമൻ പാപ്പായ്ക്കു ശേഷം ബെനഡിക്ട് പതിനാറാമൻ പാപ്പായും വികസനത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് ആഗോളവൽക്കരണത്തിന്റെ പുതിയ സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. വികസനമെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ യഥാർത്ഥ വളർച്ചയായിരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമ്പന്ന രാജ്യങ്ങളിൽ പോലും പുതിയ തരം ദാരിദ്ര്യവും ഒറ്റപ്പെടലുകളും ഉണ്ടാകുന്നുവെന്നും മറുവശത്ത് ദരിദ്ര രാജ്യങ്ങളിൽ ഒരു ചെറിയ വിഭാഗം അമിതമായ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും മനുഷ്യത്വരഹിതമായ അവസ്ഥയിലാണ് എന്ന അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം അദ്ദേഹം എടുത്തുകാണിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപണിയുടെ നിയമങ്ങൾ കൊണ്ടു മാത്രം പരിഹരിക്കുവാൻ കഴിയില്ല എന്നും അത് പൊതുനന്മയ്ക്കായി ക്രമീകരിക്കണമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഈ പ്രക്രിയയിൽ രാഷ്ട്രീയ സമൂഹത്തിനുള്ള പങ്കും പാപ്പ ചൂണ്ടിക്കാണിച്ചു. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് ഓരോ വികസന മാതൃകയും എത്രത്തോളം സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് പരിശോധിക്കുവാൻ പാപ്പായുടെ കാരിത്താസ് ഇൻ വെരിത്താത്തെ എന്ന ചാക്രിക ലേഖനം നമ്മെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ സാമൂഹികമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട രേഖകൾ ഫ്രാൻസിസ് പാപ്പായുടേതാണ്. എവാഞ്ചലി ഗൗദിയം എന്ന ആദ്യ അപ്പസ്തോലിക പ്രബോധന രേഖയിൽ സുവിശേഷ പ്രഘോഷണത്തിന് അവിഭാജ്യമായ ഒരു സാമൂഹിക വശമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പാപ്പ ദരിദ്രരുടെയും കുടിയേറ്റക്കാരുടെയും പുതിയ തരം അടിമത്തത്തിന് ഇരയാകുന്നവരുടെയും നിലവിളി കേൾക്കുവാൻ തയ്യാറുള്ള ഒരു സഭയെ വിഭാവനം ചെയ്യുന്നു. സാമൂഹികമായ ചർച്ചകൾക്ക് വിധേയമാകുകയും മാറുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത ചാക്രിക ലേഖനമായിരുന്നു ലൗദാതോ സി. പരിസ്ഥിതി പ്രതിസന്ധിയെ കേവലം ഒരു പ്രകൃതി പ്രശ്നമായിട്ടല്ല മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് പാപ്പ അവതരിപ്പിച്ചത്. സമഗ്ര പരിസ്ഥിതി ശാസ്ത്രമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഭൂമിയുടെ സംരക്ഷണത്തെ ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണനയുമായി ബന്ധിപ്പിക്കുന്നു. ഭൂമിയുടെ നിലവിളിയും ദരിദ്രരുടെ നിലവിളിയും ഒന്നുതന്നെയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭൂമിയിലുള്ള വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന തത്വം സാങ്കേതികവിദ്യയെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള വിമർശനം, തൊഴിലിന്റെ സംരക്ഷണം, വരും തലമുറകളോടുള്ള നീതി, ഇവയെല്ലാം പാപ്പായുടെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട ആഹ്വാനങ്ങളായിരുന്നു. ഇവിടെ നിന്നുമാണ് ആഗോള സാഹോദര്യത്തിന്റെ പാഠങ്ങൾ പാപ്പ ഏവരെയും പഠിപ്പിക്കുന്നത്. സാമൂഹിക തകർച്ചയ്ക്കും ലോകത്തെ വിഭജിക്കുന്ന യുദ്ധങ്ങൾക്കും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായ ഒറ്റപ്പെടലുകൾക്കും പരിഹാരമായി ഫ്രത്തേലി തുത്തിയിലൂടെ സാർവത്രിക സാഹോദര്യത്തിന്റെ സന്ദേശം ഫ്രാൻസിസ് പാപ്പ നൽകുന്നു. ഇതിൽ മികച്ച രാഷ്ട്രീയത്തിന്റെ ആവശ്യകതയും അദ്ദേഹം അടിവരയിട്ടു പറയുന്നു. തന്റെ അപ്പസ്തോലിക പ്രബോധനമായ ദിലക്സിത് നോസ് വഴി ഈ സാമൂഹിക പ്രതിബദ്ധതകൾ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ നിന്നാണ് ഉടലെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ഒരാൾക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാതെ ഇരിക്കുക സാധ്യമല്ല എന്ന ആത്മീയ ദർശനവും പാപ്പ ഏവർക്കും നൽകുന്നു. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയതാണ് ഈ മുൻഖണ്ഡികകളിൽ നാം കണ്ടത്. ഓരോ പുതിയ പ്രബോധനവും മുൻപത്തെ പഠനങ്ങളെ തള്ളിക്കളയാതെ അവയെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുകയും പുതിയ മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഇനിയും മുൻപോട്ടു പോകേണ്ടുന്ന ഒരു പരമ്പരയാണ്. ചരിത്രത്തെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഈ പ്രക്രിയ ഇന്നും തുടരണം എന്നതാണ് സഭാമാതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അപ്രകാരം ഓരോ തലമുറയുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സഭ പ്രാപ്തയാകുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.